ታጋንተ ከሰንደኒን ካብራሳው ሸከራይቱዌሽን ስቱዲዮ ኢታጋንተን ካብራሳው ሸከራይቱዌሽን ስቱዲዮ ቶስቲኛ ኮይሙን ቴትን ቦቦርቶ ነገ ኮይሚኔን ካሰረተን ጎያ ጎግሪ ቴሚኛ ጎቶማ ይገር ዋለታ ገትኩል ነው ኢኳሪሜት ኤምሮይድ ሎሊዮት አስማ ሩአይታ ክሮቲ ገሱጋሩ ገሞጎኞ ታይቺሞግስጊሽ ካንዲዲያሲስ ፕሮስቴት ሶየተላክቺቻን Matete imgei, Dr. Toyota Kuchip Kricho Tinnanantin Konyoi Sitin Konyoi So Kinyin Shekke Chang Kikoya Irisa Chago Tindoi Cham Jinete Konyoi Sago Inende Teko Membayantin Bo Hubble Society of Kenya Rute Chinin Litin Opposite Kricho Stage Kosa Hotel Upstairs In Betu Tinnimachuma Bili Agui Kasi Tabmut Bimoni Agonyoi Brichin In 0703 556-898 തോസിതിഞ്ഞെ കോയമൂത്യത്തിന് ബോർത്ത നെഗി കോയമിനേൻ കസരത്തന കോയ അഗോ കിരീത്യമിഞ്ഞാകോ തോമൈഗിർ വലയതകത്തുകൾ നോ ഇക്വാരിമേത് എംറോയിഡ് ലോലിയോത്ത് അസ്മാർവയതാപ്കറോത്തിക് സുഗരോഗ മുഗോങ്യോ തൈച്ചമഗിസഗിഷെ കണ്ടിഡിയാസിസ് പ്രോസ്തേത്ത സുയതകളക്ഷിച്ചാങ് മാത്തത്തെ ഇംഗൈ ഡോക്ടർ തോയിത്ത കുച്ചിപ് കിരിച്ചോത്തിന് നാത്തിൻ കോഞ്ഞോയ്സി തൃഗികോഞ്ഞോയ്സ ഇൻ കിഞ്ഞിഷിക്കിച്ചാങ് കീകോയ ഇരിസ ശകുത്തിൻഡോ ചംജിനത്തിൻ ബോ കോഞ്ഞോയ്സാകോ ഇനണ്ടത്തെ കൊമേമ്പയാത്തിൻ ബോ ഹബൽ സൊസൈറ്റി ഓഫ് കെഞ്ഞ റുത്തേച്ചിനിൻ ലിത്തൈൻ ഓപ്പോസിറ്റ് കിരിച്ചോ സ്റ്റേച്ച് എഫ് കോസ ഹോട്ടേൽ ആംസ്റ്റർ സെൻ പേത്തു തിനുമച്ചുമ ബീലി അഗുയിക്കാസി താമൂത്ത് ബിമണി അഗോഞ്ഞോയ് ബിർച്ചിൻ ഇൻ 0703-556-898 Toche sarkali tinbo kauntin bo naroge kondo ichina ka vana patrige keturi tilin tutu kibagenge ishi keterte ichitino itugu kibo ka barata ite kubo ato mingi kibo kauntin otanagista golda sa ichiterte in gortano nigiborto in agingolo lina kubo ka batishit ito na kibo imit kubo ato waluti kibo ito na kibo imit agricultural environment and climate change exhibition നബാക്കി ഞെതബൽ ഫുഷഗങ് അക്തിപ്തമ ക്ലനഗിയ ഇൻ കാസിത മുത്വിഗിനെ തന്ത്രഗി തിപ്തമങ്ങൻ അരവയത ബസഗോൽ ഇൻ ക്വാഞ്ജേതിന ബ വില്യം ഒലന്തിമാമ നമീതനേന്തവ നിതന ബന്ന രോഗകൊങ്ങേതിഗേ സായി സമഗ്ന ബ അസബോയി തണ്ടത കൊണ്ടിത് കോമിനസ്തന ബ കവതിശേത മുന്തഹി കാക്വേ ആഗക്കി അഗിഗ ആഗല്ലഗ ഓതോഗോതിന തൂഗുല്ല Toche serkali tinbo kauntinbo naroge kondo ichina ka vana patrige keturi tulintutu kibagenge ishi keteri teri chitindo itugu kibo ka barata ite kubo tomingi kibo kauntinotan agistagola sa keteri teri in gortano nigiborto ina gingolo lina kubo ka batishi ite ito na kibo imite kubo ta waluti kibo ito na kibo imite agricultural environment and climate change exhibition നബാക്കി ഞെതബൽ ഫുഷഗങ് അക്തിപ്തമ ക്ലനഗിയ ഇൻ കാസിത മുത്വിഗിനെ തന്ത്രിക്തിപ്തമ അംഗ്വൻ അരവേതബ തെസബക്കിഞ്ഞിനെ തന്ന എനക്വാഞ്ചേതിന് ബ വില്യം ഒലന്തിമാമ നമീതനേന്തവ നിത്തിന് ബ നരോഗ കൊങ്ങേതഗി സായി സമോഗ നബ ആസുബോയി തോണ്ടിതാവ് കോണ്ടിത് കോമിനിസ്തൻ ബ കബതിഷേത ആഗക്കി അഗീക മുത്തഹിക്കാക്വേ ആഗലഗ ഓതോഗോതിൻ തൂഗുല്ല Ibarosti wogin bonge chire tak planning committee chibonyon goresa ward equalizer G20 groups agba empowerment ngein betut in wachuma monster gitip tamak mote in kwanje tinbo itembe kap kwene chibolungu in pomet agotaw gay insight ngwan agotay gap kondit ko kondik tukule chikikilwen chibobome tak toikalaga chichang etinye tawritit ko pay bill number ko 400-200-400-200 Notan ko pay bill number Account ko 111-6882 Account number ko 111-6882 Otogoti na keta itoig Ibarosti wogin bonghe chire tak planning committee Shibonyon goresa ward Equalize G20 groups Agubo empowerment Ngia in petu tinamuchuma monster Gitip tamak muntara Wenta tisabin kwa anje tinabo Itembe ka queen chibolungu Bomete tau gen saitangwan Tonde tap kondite ko kondu iktugule Shiki gilwen chibo bome Tak to ikalaga chichang Itinyo tori tita ko pay bill number Ko 400-200-400
200 account number 111 6882 otogotin tugul ketaishe toiga choton ko kabarasta oishe kebeberta netai namatian oisa kabarasta oishe kebeberta nabo oing choton ko kabarasta oishe kebomutyo chegaituishin studio namatian oisa kabarasta oishe kebomutyo chegaituishin studio

0: ഇല്ല ഇമ്മാരക്ത ഞാന് അജ ഇവൂർ ചോട്ടാസ് ഇവൂലെ എസ്ത്രോ ഇല്ല കൊത്താറാ കൊത്താറാ
1: കേ
0: മഞ്ഞ
1: സേത് കൊല്ലേ അകത്തിന്റെ ഞാമ്പുണ്ടെ കാസുരാത്തിയാണ് നമ്പവാ മുലേഞ്ച് പകാച്ച് കൊറോ കൊത്തിഞ്ഞേ സിയേ കിനൈനെ ഗൊനാമി ഗൊനാം ശബ്ദ കൊല്ലേ കാർനേത് കൊല്ലേ ഗൊനാം കാര അവയാത് കൊല്ലേഞ്ചു പുച്ചു അവയാത് കൊല്ലേഞ്ചു അകത്തോരേനിയോ തക കാപസ കൊപാർവരേനിയോ തകുലി കാപസ കൊല്ലേ ഹേ ഇങ്ങനെ
2: കിട്ടുകേ
1: Amuna suita. Achamege suita, dia muna buju.
2: Ah, bye bye.
1: Karibu. Ana laga nyiri regelemi.
2: Gorome. Yero right.
0: Yo vivenda ta sta sanyama. Tu sigere i magibi binki saitio. Ne te nana manyese kolea golenju kobunya baiti gabelio ko konganya ni ti gabelio kole.
1: Agora você engole. Agora você engole enji. Agora você engole o anio atengole. O anio atengole. O anio atengole enji. Que por engole enji. Ago vegole. Ago ngete. Ago se bem nyoto o ame kwa gerero buju. O ame kwa gerero gole.
0: Ago nam siyane number one. No niging mwerere mbi goting dinge no okonda. Mambun nube gapka suro. കൊസിയോ കല്ലാകെ
1: കൊങ്ങാഞ്ഞിട്ടീകാവേലിയോസുകൊല്ലേ
0: മത്തിൽ
2: അവയോ